ലോകാഭിരാം പ്രകൂലതിലകം രാഗം ബ്രാഹ്മണാരിം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ ഉദയ നമ ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ ശ്രീ രാമ രാമ വ്രതാഗ്രജ രാമ രാമ ശ്രീരാമ രാമ രണകർക്കശ രാമ രാമ ശ്രീരാമ രാമ ശരണം ഭവ രാമ രാമ ശ്രീരാമചന്ദ്ര ചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്ര ചരണോ ഉദാഗ്രണാമി ശ്രീരാമചന്ദ്ര ചരണോ ചിരജാനമാമി ശ്രീരാമചന്ദ്ര ചരണോ ചരണം പ്രപദ്ധ്യേ മാതാരാമോ മത്പിതാ രാമചന്ദ്ര സ്വാമി രാമോ മത്സകാ രാമചന്ദ്ര സർവസ്വാമി രാമചന്ദ്രോദയാലൂർ നാന്യം ജാനേ നൈവ ജാനേ ജാനേ ദക്ഷിണേ ലക്ഷ്മണോ യസ്യ വാമി ജനകാത്മജോ കുരുതോ മരുദുര്യസ്യ തം വന്ദേ ഗുണം രാജീവനേത്രം ദക്ഷിണേ ലക്ഷ്മണോ യസ്യ വാമേ ജനകാത്മജ വൃദുരാർദ്രസ്യ തം വന്ദേ രഘുനന്ദനം ലോകാഭിരാം പ്രണരംഗധീരം രാജ്ഞേ ുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ കൂജന്തം രാമ രാമേദേ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകോകിലം ആപദാം ഭരതാരം ദാതാരം സർവസമ്പദാം ലോകാവിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം വർജനം ഭവ ബീജാനാം വ്രതനം സുഖസമ്പദാം ത്രിതനയം ദൂതാനാം രാമ രാമേതി കർദനം രാമോ രാജമണിസ്സദാ വിജയതേ രാമം രമേശം ഭജേ രാമേണാഭിഗതാനിശാചരചമൂ രാമായ തസ്മൈ നമഃ രാമാന്നാസ്തി പ്രായണം പ്രതരം രാമസ്യ ദാസോസ്മ്യഹം രാമേ ചിത്തലയ സദാ ഭവതു മേ ഭൂ രാമ മാമുദ്ര രാമ രാമേതി രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ ബ്രാഹ്മണേ ഇതി ശ്രീപദ കൗശിക മനോവൃത്തം ശ്രീയാം രാമരക്ഷാസ്തോത്രം.